ഒട്ടി നിൽപ്പി പാമരത്വമോ. ഇന്നലെ തിരിച്ചുകൊണ്ട പോയിട്ട് സത്യസാരമു തെളിച്ചു കോരന്ന ഈ സത്യസാര